0: ഇത്?
1: ഇങ്ക് മാ
0: തള്ളടി. വലിയ കുളത്തിൽ അലസിട്ട് വന്നിരിക്കലാ അല്ലേ, ഇപ്പിടിതാ ഇങ്കൂത്തി വിളാടുവിയാ? നാ ഭയന്നിട്ട് പോയി തലയില് തണ്ണി അല്ലി ഊത്ത്.